0: അത്ര പിന്നാട് വിസ്സായ വിളാവ് ഇവനി ഡ്രൈവ് വാഹകന ഇന്ന് വിളാവ് നമ്മളുടെ ക്യാമറയത്
1: മമത
0: ഓ മണാത് ക്യാവേ മണാറ് പിട്ടിക്കുളിയാകില്ല ദീദി പൊടി പ്രമാണ ബാത്ത് ഇത്രയും നോക്കായിന്നുള്ളത് തന്നെ മാറോ പ്ലാൻ
1: നമ്മുടെ ഡയറ്റ്
0: അന്നേവ തമ നിയമ പ്ലാൻ നിയമ ഡയറ്റ് പ്ലാൻസ്
1: വേലു
0: കറാന്ന് കോമത് വിഹിലുവാക്നേ അമ്മത്തെ വീട് കറാൻ തന്നെ കോമത് വിഹിലുവാക് ബവട പത്തിലാതീ
1: അയ്യോ അയ്യോ
0: റൈറ്റ് മതക്കറന്നോണ് നിങ്ങ കാമഡിക കണക്കൂട്ട് ഡയറ്റ് പ്ലാൻ അമതക്കറല്ല കണ വിളാവിടെ കണ്ണോണക്കല്ല ഹിതനായിട്ട് റസത്തെ കണവണം കണ്ണ തീയന ക്യാമഡിക്ക് വസൈ വിസൈൻ തുറവ് റസക്കാറക കൃത്രിമ ദേവാലയം തുറവ് ക്യാമഡിക്ക് ഹതാകിന് കണ്ണോണ് അന്തിമ ഡയറ്റ് കറന്ന ഗീല്ല കുമ ഡയറ്റ് കെട്ട ഇന്നല കണ വിളാവിടെ പോയറി കടകട ഗീല്ല ഒന്നിട്ട് റസക്കാറക അണമ്മണം ദാബു ദേവാല ദാബു ഒന്ന ബത്തക്ക അതെല്ലാം അറിയട പസ് ഏക തമായി സാമാന്യം നത്ത ഗബടാകരണ അവിടെ തിബ് വേവല മക്കേക്ക് ഇതിങ് കമ്പ്യൂട്ടർക്ക് സേവ് കീല ബട്ടനേക്ക് തിന് ഏ സേവ് ബട്ടനേക്ക് വകേ തമായി മേക ഫ്ലോപ്പി ഏക തമായി അവിടെ ദേവാൽ സേവ് കരകാന തിന ഐറ്റം മേക്ക് ഇതിങ് ഓക ഹന്ദുന്ന ദുന്നട പാസ്സേ മേക ഹരാ ഗുഡാക് ദിനേക്ക് മേ വെഡേ നത്ത ഗോയ ദത്ത ഗബടാകരണ കീനേക്ക് കരണ പടം കാത്ത ഹെബായ് ഓദർണോദ മേക്കേ തിബുനു മെഗാബൈറ്റ് സംഖ്യാവ കൊച്ചറദ കേന മെഗാബൈറ്റ് 1.44 വെനി അതിശയ സുലു പ്രമാണയക് കില കേന ഓ 1.44 സമാരട അപേ ദേ ഫോട്ടോ എക കാത്ത തിരു മീറ്റ് വെടിയ ഇസ്സര തിബ്ബ താക്ഷണയ ദെൻ അപ്ഡേറ്റ് വെനകോട്ട കൊച്ചറ ദുരട വെനസലാദ കേന എക പേന ദീന തനക് മേക എകക് ഹരദ മേ വാഗി ഗോഡാക് ദേവാൽ തിരു ദെൻ മേ ഫ്ലപ്പി ഡിസ്ക് എക പാവിച്ച കല്ല ഇതിൻ ഏദാ ഏ കാലി ഇതിൻ ലോകു മാച്ച് എക ഗഹുവാ ഹരിത മേ മേ മേ മേ കരണ ആയ ഹൈ ദെങ്ങനകോട ഏക സഹന വിനാസലാ കിനക തേരണോ ഫോട്ടോ ഏക കടത് എം ബി തുണാ ഖതറക് തീരണോ സമഹരട മേക ഡിസ്ക് കേ മതി ബില തീന 1.44 ഹാ
1: ഹൈ ഇതിൻ വെരടിക കരഗന തീരോ ഏ കാലേ ഹറ്റിയട
0: 1990 തമൈ മേക മേ വിദിയട ലോകേട ഹന്ദുന്നാ ദെന്നെ ഇതിൻ ഏ കാലേ ഹറ്റിയട ഇതിൻ മേക ലോകു ദയ
1: ലോകു
0: ദയ ഈട പസ്സേ മേ ദെങ് ഓ ഏക ദയക് ഫ്ലോപ്പി ഡിസ്ക് കേനക ഈട പസ്സേ തവ തവ ദയക് തമൈ മേ കാസറ്റ് പീസ് കേനക കാസറ്റ് പീസ് നന്ദ മേ മേതക് വെനകൻ തിബുനനെ
1: ഏക ദകല തീരോ
0: ഏക ദകല തീരോ നേ കാസറ്റ് പീസ് അഗൈൻ തമൈ ഇസ്ര സിന്ധു അബി അഹന്നി ദിങ് ദെൻ കാസറ്റ് പീസ് കേനക മേ മാജിക് എകക് വാകി കഥാ കരാട നത്തം അപി മേക മേ ഹരി അമുദു ദയക് വിദിര കഥാ കരാട
1: ഇസ്ര മേവ തമൈ ദിങ് ഒക്കവ
0: ഓ കാസറ്റ് പീസ് എകക തമൈ ദിങ് വെഡേ തിയന്ന ഒക്ക സിന്ധു ടിക ഗബടാ കരലെന്നി
1: റൈറ്റ്
0: ഇസ്ര കാസറ്റ് എകക് കരനോ കിൽ നി കേന ഗായകയോ കാസറ്റ് എകക് കരനോ കിൽ നി കേന ഇതിങ് കാസറ്റ് പീസ് എകക് അറഗന്നോ കേന ലോകു ලොකු ගැම්මක් ඉතින් ඕක තිබුණා එකේක මිලට තිබුණා මට මතක ඇති කාලේ තිබුණා රුපියල් 120ට 90ට තිබුණා මං හිතන්නේ ඊට කලින් තව තිබුණා ඉතින් 50ට එහෙමත් තිබුණා
1: මම මතකයි අපේ තාත්තගේ
0: එක ඉස්සලම මම ගත්ත කැසට් පීස් එක තමයි ප්‍රියා සූරිසේන මහත්තයාගේ කැසට් පීස් එක. මට තාම මතකයි එක ගත්ත විදිය කොහොමද? ඉතින් කැසට් පීස් කියන එකත් වෙනම මේ අර වෙනම කල්චර් එකක්. ඒ කාලේ කැසට් පීස් එකතු කරා අපි. එකතු කරපු කාලයක් තිබුණා. එහෙම තිබුණා ඉතින් අර
1: ඒ වගේ සුන්දර අතීතයක්.
0: හොබි එකට කරපු. දැන් ඒව කොහෙද කියලා දැන් අපි අර රූපෙකින් දකින්නකොට තමයි මතක් වෙන්නේ.
1: දැන් කැසට් පීස් කියනේව දන්නේ නැහැ දැන් ඉන්නයි
0: ගොඩක් අය දන්නේ නැහැ. දැන් මේ ජෙනරේෂන් චේන්ජ් එකත් එක්ක ජෙන් සෙඩ් ජෙන් සී එද්දි කැසට් පීස් කුණු කූඩේ
1: මොනවද කියලා දන්නේ නැහැ. අපි දන්නවා.
0: ඔව් සංරක්ෂණය කරන තැනක ඉතින් තිබිලා අපිට හොයා ගන්න පුළුවන්. ඒ අරෙන්න දැන් ඉතින් සාමාන්‍ය භාවිතේ
1: නැහැ.
0: ඔව්. තව එකක් තමයි මේ දැන් අපි ෆෝන් එකකින් ඕන තරම් ෆොටෝස් ගන්න පුළුවන්නේ. මෙමරි එක තියෙනකම් ෆොටෝස් ගන්න පුළුවන්. ඉස්සරේම බෑනේ. ඉස්සර තිබුණේ අර කැමරා එකක් තිබ්බේ. ඕකට දානවා රීල් එකක්.
1: හරි.
0: ඕකේ තමයි තියෙන්නේ ෆොටෝස් 30 ගන්න 35ක් 36ක් වගේ මට මතක. ගන්න පුළුවන් කැමරාවක්. එතකොට හදිසියෙවත් දැන් වෙඩින් එකකදී හැම ඕන විදියට මනමාලයාගේ එක එක ඇන්ගල්ස් වලින් ගහන්න බෑ.
1: අර පැත්තට හැරෙන්න මේ පැත්තට හැරෙන්න.
0: හැම බෑ. වෙඩින් එකක ගන්නවා නම්
1: මල් බොකේ උඩ උස්සන්න.
0: හරියටම තියලා
1: තිත්තටම ගන්න ඕනේ මෙච්චරයි ගන්න පුළුවන්.
0: ඔව් තිත්තටම තියලා ගන්න ඕනේ. ඒකනේ ඒ දවස්වල කැමරාමන්ලා කියන්නේ මාර ටැලන්ට් ප්‍රවල් වෙන්න
1: ඕනේ.
0: දැන් නම් ඕන කෙනෙක්ට කැමරාමන් කෙනෙක් වෙන්න පුළුවන්. මොකද එකක් ගැහුවා එක හරිය නැත්නම් තව එකක් ගැහුවා දෙකත් හරිය නැත්නම් තව එකක් ගැහුවා බල ගහන්න.
1: වෙඩින්නේ කරේ අද දෙන්නකෝ අපි ෆොටෝ ටික කාලේ ඉවර වෙලා එන්නම්
0: කියලා. එකක් ගහනවා බලන්න මේක හැම බෑ. මේ කැමරාවකින් ෆොටෝස් ගහලා ස්ටුඩියෝ එකට ගිහිලා අර අපි කියන්නේ රීල් එක සුද්ධ කරනවා කියලා.
1: හරි.
0: ඒක සුද්ධ කරලා ෆොටෝස් එක ගන්නකම් මොකක් හදුවද කියලා දන්නේ නැහැ.
1: ඇස්පියාගෙනද කට ඇරගෙනද මොකක්වත් දන්නේ
0: නැහැ. මොකුත් දන්නේ නැහැ. ඇස්පියාලා දිනුන කරන්නේ නැහැ ෆොටෝ ගන්න කරන්න වෙනවා.
1: ඉතින්
0: ඒ නිසා මාර වැඩක් තමයි ඉස්සර කැමරමන් කෙනෙක් ෆොටෝ එකක් ගන්නවා කියන එක.
1: ඉතින්
0: ඒ වගේ ඒ දේවල් තිබුණා ඉස්සර.
1: දැන් මෙහෙම ලේසින් අපි හැමදේම කරාට ඉස්සර එහෙම බෑ.
0: දැන් එකක් අරගෙන ෆොටෝ එක ඇස්පියාලා නම් තව එකක් ගන්න.
1: හරි.
0: එහෙම ගන්න පුළුවන්. ඉස්සර එහෙම බෑ. ඇස්පියාලා දිනුනොත් කාල් විසික් කරන්න බෑ වෙන්නේ. ඉතින් ඒකෙත් දැන් හරි පරිස්සමෙන් කරන්න ඕනේ ඊළඟට වෙඩින්න කරනකොට හදිස්සිය එහෙම වෙලා තියෙනවා. ෆොටෝ ගත්ත රීල් එක මොනාරි ඩැමේජ් වුණා කියන්නේ ආයි ඉවරයි
1: වෙඩින්න එක.
0: එහෙම ගුටි කාපු කැමරමන්වත් ඉන්නවා. අම්මෝ ඉතින් නේද මට ප්‍රෙෂර් වගේ. ඒ කාලේ ඉතින් ඒ වගේ දේවල් තිබිලා තියෙනවා. ළඟට දැන් ජංගම දුරකථනයත් ස්මාර්ට් ෆෝන් එක එන්න කලින් තිබුණේ පොඩි පොඩි
1: ෆෝන්
0: සෙල් ෆෝන්ස් කියන්නේ දැන් ඉස්සර